അന്നേരം തൈമോങ്ക ഞായിത്തരാറോ അതിനുമേ ഒയ്യോ അന്നറ പനാൻമേ ഒരു എഫ് എം എച്ച് ഞാൻ പൈനായി തമേറോ എന്താ പകം തായേ തിരാന കൊക്കണോ അന്നം തൈമൈ കന്നെ കൈപ്പന്റെ വീക്കേം അന്ന തേമേ തന്നങ്ങനെ കൊക്കൂണാക്കിയ ഇത്തക്കോ പനറങ്ങനെ കൗങ്ങോ കിയാൻ കണ കൊറവ കണുവാന്തേന കൊവാക്കി മങ്ങയ്യ ടിക്കിന കൊയം കയനെ തോ കൊവാക്കിൻ കൈമെ കണുവന്ന കൊം കതൈരിക്കി ketong ko ya ti me tong ngong ram na pe me yo ni pyom ti ra na ko kan wan te mi yang wi pu kin te ya ka ta i ri ki ka i ni me ngam na te me tan pan ang an ni ko te ta pe ko ra ki ta ko ba na ra ngin ka na ko ra wa ron te yang wa ki ni kan wan na ko te m ka ta i ri ki na non ta me ron te mon ta i ri ka i yo sa na me ngan o rang kan ne ta ko ra na i yo